അൺപ്ലഗ്ഡ്. നേപാലി ആർട്ടിസ്റ്റ് സിംഗേഴ്സ്ഹരുക്ക അൺപ്ലഗ്ഡ് ഗീതഹരു സുന്ന നചുട്യാനുഹോളാ. ഹരേക് ആയതബാർ മധ്യാഹ്ന 12 ബജേ ര ശനിവാർ ദിവസോ 4 ബജേ.